രണ്ടാം ക്രിസ്തുവെന്ന് ലോകം മുഴുവൻ അറിയപ്പെടുകയും ക്രിസ്തുവിന്റെ സുവിശേഷം അതിന്റെ പ്രായോഗികതയിൽ സമൂഹത്തിന്റെ പാർശ്വങ്ങളിൽ കഴിയുന്നവരിലേക്ക് പോലും എത്തിക്കുവാൻ അനുസരണയുടെയും എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും വഴി തിരഞ്ഞെടുത്ത വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സ്വർഗപ്രാപ്തിയുടെ 800th വാർഷികം ഒക്ടോബർ മാസം 4th തീയതി ആഘോഷിക്കുകയാണ്. ലോകം ഇന്ന് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അക്രമങ്ങളുടെയും വിഷമസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ സമാധാനത്തിന്റെ ആഹ്വാനം എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതവും പ്രാർത്ഥനകളും ഏറെ പ്രചോദനം നൽകുന്നു. ഈ തിരുനാൾ വേളയിൽ ഇന്നും വിശുദ്ധന്റെ ജീവിതം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ചെലുത്തുന്ന സ്വാധീനത്തെ അധികരിച്ചുകൊണ്ട് സിസ്റ്റർ സോണിയ കെച്ചാക്കോ ഡി സി പങ്കുവയ്ക്കുന്ന ചിന്തകളാണ് തുടർന്ന് നാം ശ്രവിക്കുന്നത്.

കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ. ലളിതവും മനോഹരവുമായ ഈ പ്രാർത്ഥനയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏതൊരു ക്രൈസ്തവന്റെ മനസ്സിൽ ആദ്യം ഉയർന്നുവരുന്നത്. സമാധാനത്തിന്റെ അപ്പസ്തോലനും സൃഷ്ടിയുടെ പാലകനും സകല ജീവജാലങ്ങളുടെയും സഹോദരനുമായ വിശുദ്ധ ഫ്രാൻസിസ് അസീസി കഴിഞ്ഞ 8 നൂറ്റാണ്ടുകളായി അനേകർക്ക് വലിയൊരു ആത്മീയ പ്രചോദനമാണ്. ദൈവം, മനുഷ്യരാശി, പ്രകൃതി എന്നിവ തമ്മിലുള്ള സാർവത്രിക അനുരഞ്ജനത്തിലൂന്നി സമാധാനത്തിന് മനുഷ്യൻ, എല്ലാവരുടെയും സഹോദരൻ എന്നീ നിലകളിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിനാണ് 2026 ജനുവരി 10 മുതൽ ഫ്രാൻസിസ്കൻ ജൂബിലി വർഷം ആരംഭിച്ചത്. മനുഷ്യചരിത്രത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു വിശുദ്ധൻ ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം കത്തോലിക്ക സഭയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം സകല ചരാചരങ്ങളോടും സാക്ഷ്യത്തിലൂടെ സംവദിച്ചതാണ് അദ്ദേഹത്തിന്റെ ആത്മീയതയും ജീവിത സന്ദേശവും. ആധുനിക ലോകം ഭൗതികതയുടെയും മത്സരങ്ങളുടെയും തടവറയിൽ കഴിയുമ്പോൾ 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇറ്റലിയിലെ അസീസിയിൽ തന്റെ സ്വർഗീയ യാത്രയിൽ ഉയർന്നുകേട്ട ആ ലാളിത്യത്തിന്റെ സ്വരം ഇന്നും ജനകോടികളുടെ മനസ്സിൽ പ്രത്യാശയുടെ പ്രകാശമായി ജ്വലിച്ചു നിൽക്കുന്നു. ഈ ജൂബിലി കാലഘട്ടം ചരിത്രപരമായ ചില മഹത്തായ സംഭവങ്ങളുടെ 800-ാം വാർഷികം കൂടിയാണ്. ക്രൈസ്തവ ലോകത്തിന് വിശുദ്ധ ഫ്രാൻസിസ് നൽകിയ അമൂല്യമായ സമ്മാനങ്ങളുടെ വാർഷികങ്ങൾ തുടർച്ചയായി ആഘോഷിക്കപ്പെടുന്ന ഒരു അപൂർവ മുഹൂർത്തത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഇറ്റലിയിലെ ഗ്രച്ചോയിൽ ലോകത്തിലാദ്യമായി പുൽക്കൂടൊരുക്കിയതിന്റെ 800-ാം വാർഷികവും ഈ കാലഘട്ടത്തിൽ നാം ആഘോഷിച്ചു. ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ എളിമയും ലാളിത്യവും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഫ്രാൻസിസ് കണ്ടുപിടിച്ച ആ ആശയം ഇന്നും ലോകമെമ്പാടുമുള്ള വീടുകളിൽ ക്രിസ്മസ് കാലത്ത് ജീവസുറ്റതായി നിലനിൽക്കുന്നു. അതോടൊപ്പം പ്രകൃതിയുടെ ദൈവിക സൗന്ദര്യത്തെ വാഴ്ത്തുന്ന പ്രശസ്തമായ സൂര്യകീർത്തനം രചിച്ചതിന്റെ വാർഷികവും ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കപ്പെടുന്നു. രോഗപീഠകളാൽ കഴിഞ്ഞ അവസ്ഥയിലാണ് ഫ്രാൻസിസ് പുണ്യവാൻ പ്രകൃതിയിലെ ഓരോ ഘടകത്തെയും സഹോദരനായും സഹോദരിയായും വാഴ്ത്തുന്ന ഈ അത്ഭുതഗീതം രചിച്ചത് എന്നത് അദ്ദേഹത്തിന്റെ ആത്മീയ ഔന്നത്യത്തെ വ്യക്തമാക്കുന്നു. കൂടാതെ ലാവർണ മലമുകളിൽ വച്ച് ക്രിസ്തുവിന്റെ വിശുദ്ധ മുറിവുകൾ ഫ്രാൻസിസിന്റെ ശരീരത്തിൽ പതിഞ്ഞതിന്റെ 800-ാം വാർഷികവും ഇതിനോടൊപ്പം അനുസ്മരിക്കപ്പെടുന്നു. ക്രൂശിതനായ ഈശോയോടുള്ള അഗാധമായ സ്നേഹത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ദൈവീകമായ പാടുകൾ പ്രത്യക്ഷപ്പെട്ടത്. ചരിത്രത്തിൽ പഞ്ചക്ഷതം ലഭിച്ച ആദ്യത്തെ വ്യക്തിയായി അങ്ങനെ ഫ്രാൻസിസ് മാറി. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഭൗമിക ജീവിതത്തിൽ നിന്ന് സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നുപോയതിന്റെ 8-ാം ശതാബ്ദി കൊണ്ടാടുമ്പോൾ ആഘോഷത്തിന്റെയും അതോടൊപ്പം ആത്മീയ വിശുദ്ധീകരണത്തിന്റെയും മറ്റൊരു മഹത്തായ അവസരം കൂടി നമുക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. ക്രിസ്തുവായിരുന്നു വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യവും മാതൃകയും. അവിടുന്ന് പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി പ്രാവർത്തികമാക്കാനും അവിടുന്ന് നടന്ന ലാളിത്യത്തിന്റെയും രമ്യതയുടെയും വഴിയിലൂടെ സ്നേഹത്തിന്റെ ഭാഷ മാത്രം സംസാരിച്ച് മുന്നേറാനും അദ്ദേഹം തന്റെ ജീവിതത്തിലുടനീളം അശ്രാന്തമായി പരിശ്രമിച്ചു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. 1 യോഹന്നാൻ 2:6. ഈ വചനം വിശുദ്ധന്റെ ദിനചര്യകളിൽ തെളിഞ്ഞു നിന്നു. ചെറുപ്പകാലത്ത് ധനികനായ വസ്ത്രവ്യാപാരി പിയത്രോ ബെർണാദോനയുടെ മകനായി സുഖലോലുപതയിൽ വളർന്ന ഫ്രാൻസിസ് ദൈവവിളി കേട്ട മാത്രയിൽ തന്റെ സകല സമ്പത്തും പദവികളും ഉപേക്ഷിച്ചു. പിതാവ് നൽകിയ അങ്കി പോലും തിരികെ നൽകിക്കൊണ്ട് കേവലം ഒരു നിസ്സാര വസ്ത്രവും ധരിച്ച്

അവൻ ദൈവത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. കാരണം യേശുക്രിസ്തുവിന്റെ ശൂന്യവൽക്കരണത്തെയും കുരിശുമരണത്തെയും അദ്ദേഹം അത്രമേൽ സ്നേഹത്തോടെയും ആദരവോടെയും പുലുകി. സുവിശേഷത്തിലെ വചനങ്ങൾ വെറുമൊരു വായനയായി കാണാതെ അത് അതേപടി ജീവിക്കാനുള്ള ആഹ്വാനമായി അദ്ദേഹം കണ്ടു. ഈശോയോട് അത്രയേറെ ആഴത്തിൽ താതാത്മ്യം പ്രാപിച്ചതുകൊണ്ടാണ് വിശുദ്ധ ബൊനവെഞ്ചർ അദ്ദേഹത്തെ വിസ്മയത്തോടെ രണ്ടാം ക്രിസ്തു എന്ന് വിശേഷിപ്പിച്ചത്. സുവിശേഷം വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് വെളിപ്പെടേണ്ടതെന്ന വലിയ പാഠമാണ് ഫ്രാൻസിസ് തന്റെ അനുഗാമികൾക്ക് പകർന്നു നൽകിയത്. സൃഷ്ടികളെയും പ്രകൃതിയെയും അളവറ്റ് സ്നേഹിച്ച ഫ്രാൻസിസ് പുണ്യവാളനെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പരിസ്ഥിതിയുടെയും ജീവജാലങ്ങളുടെയും മധ്യസ്ഥനായി നാമകരണം ചെയ്തു. പ്രകൃതിയെ കേവലം ഉപഭോഗ വസ്തുവായി കാണുന്ന ആധുനിക ലോകത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പവിത്രത കാണിച്ചു തന്ന മഹാത്മാവാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. സകല സൃഷ്ടിവസ്തുക്കളും ഒരേ ദൈവത്തിന്റെ കൈവേലയാണെന്ന തിരിച്ചറിവ് വിശുദ്ധ ഫ്രാൻസിസിനുണ്ടായിരുന്നു. അതിനാൽ പ്രകൃതിയിലെ സകലതും അദ്ദേഹത്തിന് സഹോദരി സഹോദരന്മാരായിരുന്നു. സൂര്യനെ സഹോദരനെന്നും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സഹോദരിമാരെന്നും ജലത്തെയും ഭൂമിയെയും സഹോദരിയെന്നും വിളിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷികളോടും കാട്ടുമൃഗങ്ങളോടും സുവിശേഷം പ്രസംഗിച്ച ഫ്രാൻസിസിന്റെ കഥകൾ ആത്മീയ ചരിത്രത്തിലെ അപൂർവ ഏടുകളാണ്. അസീസി കോദക്സ് എന്ന പുരാതന കയ്യെഴുത്തു പ്രതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സൂര്യകീർത്തനത്തിൽ ദൈവത്തെയും അവിടുത്തെ സൃഷ്ടികളെയും ഇപ്രകാരം പുകഴ്ത്തുന്നു: മഹോന്നതനെ, സർവശക്തനെ, നല്ല കർത്താവെ, സ്തുതികളും മഹത്വവും ബഹുമാനവും എല്ലാ വാഴവും നിനക്കുള്ളതാകുന്നു. ഉന്നതനെ, അവ നിന്റേത് മാത്രമാകുന്നു. നിന്റെ നാമം ഉച്ചരിക്കാൻ മർത്യരിൽ ഒരുവനും യോഗ്യനല്ല. പരിസ്ഥിതി നാശവും കാലാവസ്ഥാ വ്യതിയാനവും ലോകത്തെ വലിയ ഭീഷണിയിലാഴ്ത്തുന്ന ഈ കാലഘട്ടത്തിൽ സൃഷ്ടിപ്രപഞ്ചത്തോടുള്ള ഫ്രാൻസിസിന്റെ ഈ ആദരവും സ്നേഹവും ഏവർക്കും ഒരു വലിയ വഴികാട്ടിയാണ്. സാൻ ദമിയാനോയിലെ തകർന്നു വിഴാറായ ചെറിയ പള്ളിയിൽ വച്ച് ക്രൂശിതനായ ഈശോയുടെ രൂപത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസിന് ഒരു ദർശനമുണ്ടായി. ഫ്രാൻസിസ്, നീ പോയി തകർച്ചയിലായ എന്റെ ഭവനം പുനരുദ്ധരിക്കുക എന്ന ദൈവീക സ്വരം അവൻ കേട്ടു. ആദ്യം അത് പള്ളിയുടെ ഭൗതികമായ തകർച്ചയാണെന്ന് കരുതിയെങ്കിലും സഭയുടെയും സമൂഹത്തിന്റെയും ആത്മീയ പുനരുദ്ധാരണമാണ് ദൈവം ലക്ഷ്യമാക്കുന്നതെന്ന് അവൻ വൈകാതെ തിരിച്ചറിഞ്ഞു. ഈ ദൈവാനുഭവം ലോകത്തിലെ സകല സമ്പത്തിനെയും നിസ്സാരമായി കാണുവാനും അമൂല്യനിധിയായ ക്രിസ്തുവിനെ സ്വന്തമാക്കാനും ഫ്രാൻസിസിന് പ്രചോദനമേകി. ക്രൂശിതന്റെ മുറിവുകൾ ധ്യാനിച്ച് ആത്മീയ ഉന്നതി പ്രാപിച്ച ഫ്രാൻസിസ് ആ മുറിവുകൾ അക്കാലത്തെ സമൂഹത്തിൽ വേദനിക്കുന്നവരിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും നേരിട്ട് കണ്ടു. അക്കാലത്ത് സമൂഹം അറപ്പോടെയും ഭയത്തോടെയും അകറ്റി നിർത്തിയിരുന്ന കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഫ്രാൻസിസ് മടിച്ചില്ല. ഒരു കുഷ്ഠരോഗിയെ കെട്ടിപ്പുണർന്ന് ചുംബിച്ച ആ നിമിഷമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവെന്ന് ഫ്രാൻസിസ് പിന്നീട് കുറിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗികളെയും അനാഥരെയും ശുശ്രൂഷിക്കുവാൻ ഫ്രാൻസിസും അദ്ദേഹത്തിന്റെ ആദ്യകാല സഹോദരന്മാരും ഇറങ്ങിത്തിരിച്ചു. സമൂഹം മാറ്റി നിർത്തിയവർ ഫ്രാൻസിസിന് സ്വർഗത്തിലേക്കുള്ള വാതിലുകളായി മാറി. ഇതാണ് ഫ്രാൻസിസ് രൂപീകരിച്ച നിസ്സാര സഹോദര സമൂഹത്തിന്റെ പ്രഥമവും അമൂല്യവുമായ ആത്മീയ മൂലധനം. സ്നേഹത്തിന്റെ അതിരുകളില്ലാത്ത സ്വർഗീയ അനുഭവത്തിൽ വംശീയമോ സാമൂഹികമോ ആയ സകല അതിർവരമ്പുകളും ഇല്ലാതാകുന്നു. എന്തിലും ഏതിലും ദൈവത്തിന്റെ സാന്നിധ്യം കാണാൻ മാത്രം വിശാലമായ ഒരു ഹൃദയം വിശുദ്ധ ഫ്രാൻസിസിനുണ്ടായിരുന്നു. കുരിശുയുദ്ധത്തിന്റെ കാലത്ത് ജീവൻ പോലും പണയം വെച്ച് ഈജിപ്തിലെ സുൽത്താൻ അൽ കാമിലിന്റെ അടുക്കലേക്ക് സമാധാന ദൂതുമായി ഫ്രാൻസിസ് പോയ ചരിത്രം സാഹോദര്യത്തിന്റെ മകുടോദാഹരണമാണ്. ഒരു പക്ഷേ ഈ മാതൃകയാവണം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാക്കന്മാരെയും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധമേഖലകളിൽ സമാധാനത്തിന്റെ ആഹ്വാനവുമായി കടന്നു ചെല്ലുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്രകാരം പാപത്തിന്റെ പിടിയിൽ നിന്നും മനുഷ്യകുലത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക എന്നതും ഫ്രാൻസിസ് അസീസിയുടെ ഒരു വലിയ ആഗ്രഹമാണ്. അളവില്ലാത്ത ക്ഷമയുടെയും കരുണയുടെയും അടയാളമാണ് ഓഗസ്റ്റ് 1 മുതൽ 2 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന പോർസിങ്കോളയിലെ ദണ്ഡവിമോചനം. പാപികളുടെ അനുതാപത്തിനും മോചനത്തിനുമായി ദൈവത്തോട് യാചിച്ച് നേടിയെടുത്തതാണ് ഈ സവിശേഷ കൃപ. തന്റെ മുന്നിൽ വരുന്ന ഏതു വലിയ പാപിയായ സഹോദരനും കരുണയോടെയുള്ള ക്ഷമ ലഭിക്കാതെ മടങ്ങിപ്പോകാൻ ഇടയാകരുത് എന്ന് അദ്ദേഹം തന്റെ അനുഗാമികളെയും സഹോദരങ്ങളെയും ഉപദേശിച്ചു. വിദ്വേഷം നിലനിൽക്കുന്നിടത്ത് സ്നേഹവും, സംശയം നിലനിൽക്കുന്നിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും വിതയ്ക്കാൻ അദ്ദേഹം തന്റെ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിച്ചു. ഫ്രാൻസിസിന്റെ കാലശേഷം 8 നൂറ്റാണ്ടുകൾക്കിപ്പുറം പുതിയ കാലഘട്ടത്തിനും ഈ ആത്മീയത എത്രത്തോളം പ്രസക്തമാണെന്ന് ലോകം കാണുന്നുണ്ട്.
കത്തോലിക്ക സഭ അൾത്താരയിലേക്ക് ഉയർത്തിയ വിശുദ്ധ കാർലോ അക്കുത്തീസിനെ പോലെയുള്ള ആധുനിക വിശുദ്ധർ നമ്മോട് പറയുന്നത്, വിശുദ്ധിയും ലാളിത്യവും ഈ ഡിജിറ്റൽ യുഗത്തിലും നമുക്ക് കയ്യെത്തും ദൂരത്തുണ്ട് എന്നാണ്. ലിയോ 14-ാമൻ പാപ്പായുടെ മാഗ്നിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രിക ലേഖനത്തിൽ പാപ്പ അടിവരയിട്ട് പറയുന്നതും, നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യയുടെ ആവിർഭാവം മനുഷ്യ മനസ്സിനെ ഗ്രസിക്കുവാൻ അനുവദിക്കരുതെന്നും, മനുഷ്യാന്തസ് സംരക്ഷിച്ചുകൊണ്ട് സാഹോദര്യം വളർത്തുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നുമാണ്. സമ്പത്തും പദവികളും സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസുകളും ദൈവത്തെക്കാൾ വലുതായി കാണുന്ന ഇന്നത്തെ ലോകത്തിൽ ലൗകിക വസ്തുക്കളോടുള്ള അമിതമായ ആസക്തി വെടിയുമ്പോഴാണ് യഥാർത്ഥ ഹൃദയ സ്വാതന്ത്ര്യം ജനിക്കുന്നതെന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. ഇന്ന് ലോകമെമ്പാടുമായി കത്തോലിക്ക സഭയിൽ 600,000-ലധികം വ്യക്തികൾ ഫ്രാൻസിസ്കൻ ആധ്യാത്മികത പിന്തുടരുന്നുണ്ട്. സന്യാസ ജീവിതം നയിക്കുന്ന 1-ഉം 2-ഉം സഭകളിലെ അംഗങ്ങളും കുടുംബജീവിതത്തിനിടയിലും ഈ ആത്മീയത ജീവിക്കുന്ന അൽമായുടെ 3-ാം സഭയിലെ അംഗങ്ങളും ഇതിൽപ്പെടുന്നു. ഡിജിറ്റൽ യുഗത്തിലും ദാരിദ്ര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും ക്രിസ്തീയ മൂല്യങ്ങൾക്ക് ലോകം കൽപ്പിക്കുന്ന വലിയ വിലയ്ക്കുള്ള തെളിവാണിത്. തിരുസഭാ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഈശോ സഭക്കാരനായ കർദിനാൾ ഹോർഹെ മാരിയോ ബെർഗോളിയോ ഫ്രാൻസിസ് എന്ന നാമധേയം പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്വീകരിച്ചത് സഭയിൽ വലിയൊരു നവീകരണത്തിന്റെ യുഗം ആരംഭിച്ചു. ദരിദ്രരോടുള്ള പക്ഷം ചേരലും ലാളിത്യവും സഭയുടെ കാതലായി മാറണമെന്ന് ഈ നാമസ്വീകരണത്തിലൂടെ അദ്ദേഹം ലോകത്തെ ഓർമ്മിപ്പിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ പ്രശസ്തമായ ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സൂര്യകീർത്തനത്തെ ആസ്പദമാക്കിയുള്ളതാണ്. പ്രകൃതി സംരക്ഷണം കേവലം ഒരു രാഷ്ട്രീയ സാമൂഹിക വിഷയമല്ലെന്നും അത് ആത്മീയമായ ഒരു കടമയാണെന്നും ഈ പ്രബോധനത്തിലൂടെ ലോക നേതാക്കൾക്ക് മുന്നിൽ പാപ്പ വ്യക്തമാക്കി. പ്രപഞ്ച സാഹോദര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഫ്രത്തലി തൂത്തി എന്ന ചാക്രിക ലേഖനവും വിശുദ്ധ ഫ്രാൻസിസിന്റെ സന്ദേശങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടതാണ്. എന്റെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും അവന് നന്ദി പറയുകയും ചെയ്യുക. വലിയ വിനയത്തോടെ അവിടുത്തെ ശുശ്രൂഷിക്കുക. 1226 ഒക്ടോബർ 3 പോർസിംഗോളയിലെ ചെറിയ ആശ്രമത്തിൽ വെച്ച് മരണമെന്ന സഹോദരിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നുപോയി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധനായി ജനങ്ങൾ വണങ്ങിയിരുന്ന ഫ്രാൻസിസിനെ മരണപ്പെട്ട് വെറും 2 വർഷത്തിനുള്ളിൽ 1228 ഗ്രിഗറി 9-ാമൻ പാപ്പ ഔദ്യോഗികമായി വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 4 അവിടുത്തെ തിരുനാളായി ലോകമെമ്പാടുമുള്ള സഭ ഭക്തിപൂർവം ആഘോഷിക്കുന്നു. അസീസിയിലെ വിശുദ്ധ ക്ലാര, വിശുദ്ധ ബോനവെഞ്ചുവർ, പാദുവായിലെ വിശുദ്ധ അന്തോനീസ്, വിശുദ്ധ ജോസഫ് കുപ്പർത്തിനോ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ, വിശുദ്ധ തോമസ് മോർ, വിശുദ്ധ മാരിയാനെ കോപ്പ്, ഭാരതത്തിന്റെ വിശുദ്ധ അൽഫോൻസാമ തുടങ്ങിയ അനേകം മഹത്തുക്കൾ ഫ്രാൻസിസ്കൻ ആത്മീയതയിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർന്നവരാണ്. കഴിഞ്ഞ 8 നൂറ്റാണ്ടുകളായി ലോകത്തെയും കോടിക്കണക്കിന് മനുഷ്യരെയും ഇത്രമാത്രം സ്വാധീനിച്ച വിശുദ്ധ ഫ്രാൻസിസിന്റെ എല്ലാ നന്മകൾക്കും അടിസ്ഥാനം യേശുക്രിസ്തുവും അവിടുത്തെ സുവിശേഷവുമായിരുന്നു. ഈ ജൂബിലി വർഷത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് കാണിച്ചു തന്ന ആ ദിവ്യപ്രകാശം നമ്മുടെ വഴികളിൽ വെളിച്ചമായും ക്രിസ്തുവിന്റെ സുവിശേഷം നമ്മുടെ ജീവിത നിയമമായും മാറട്ടെ.

ക്ലിന്റൺ തോമസിന്റെ വരികൾക്ക് ഫാദർ ജിനു മാന്തിയിൽ കപ്പൂച്ചിൻ സംഗീതം പകർന്ന ഗാനം ആലാപനം അനു തോമസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

രണ്ടാം ക്രിസ്തുവെന്ന് ലോകം മുഴുവൻ അറിയപ്പെടുകയും ക്രിസ്തുവിന്റെ സുവിശേഷം അതിന്റെ പ്രായോഗികതയിൽ സമൂഹത്തിന്റെ പാർശ്വങ്ങളിൽ കഴിയുന്നവരിലേക്ക് പോലും എത്തിക്കുവാൻ അനുസരണയുടെയും എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും വഴി തിരഞ്ഞെടുത്ത വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സ്വർഗപ്രാപ്തിയുടെ 800th വാർഷികം ഒക്ടോബർ മാസം 4th തീയതി ആഘോഷിക്കുകയാണ്. ലോകം ഇന്ന് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അക്രമങ്ങളുടെയും വിഷമസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ സമാധാനത്തിന്റെ ആഹ്വാനം എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതവും പ്രാർത്ഥനകളും ഏറെ പ്രചോദനം നൽകുന്നു. ഈ തിരുനാൾ വേളയിൽ ഇന്നും വിശുദ്ധന്റെ ജീവിതം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ചെലുത്തുന്ന സ്വാധീനത്തെ അധികരിച്ചുകൊണ്ട് സിസ്റ്റർ സോണിയ കെച്ചാക്കോ ഡി സി പങ്കുവയ്ക്കുന്ന ചിന്തകളാണ് തുടർന്ന് നാം ശ്രവിക്കുന്നത്.

കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ. ലളിതവും മനോഹരവുമായ ഈ പ്രാർത്ഥനയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏതൊരു ക്രൈസ്തവന്റെ മനസ്സിൽ ആദ്യം ഉയർന്നുവരുന്നത്. സമാധാനത്തിന്റെ അപ്പസ്തോലനും സൃഷ്ടിയുടെ പാലകനും സകല ജീവജാലങ്ങളുടെയും സഹോദരനുമായ വിശുദ്ധ ഫ്രാൻസിസ് അസീസി കഴിഞ്ഞ 8 നൂറ്റാണ്ടുകളായി അനേകർക്ക് വലിയൊരു ആത്മീയ പ്രചോദനമാണ്. ദൈവം, മനുഷ്യരാശി, പ്രകൃതി എന്നിവ തമ്മിലുള്ള സാർവത്രിക അനുരഞ്ജനത്തിലൂന്നി സമാധാനത്തിന്റെ മനുഷ്യൻ, എല്ലാവരുടെയും സഹോദരൻ എന്നീ നിലകളിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിനാണ് 2026 ജനുവരി 10 മുതൽ ഫ്രാൻസിസ്കൻ ജൂബിലി വർഷം ആരംഭിച്ചത്. മനുഷ്യചരിത്രത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു വിശുദ്ധൻ ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം കത്തോലിക്ക സഭയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം സകല ചരാചരങ്ങളോടും സാക്ഷ്യത്തിലൂടെ സംവദിച്ചതാണ് അദ്ദേഹത്തിന്റെ ആത്മീയതയും ജീവിത സന്ദേശവും. ആധുനിക ലോകം ഭൗതികതയുടെയും മത്സരങ്ങളുടെയും തടവറയിൽ കഴിയുമ്പോൾ 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇറ്റലിയിലെ അസീസിയിൽ തന്റെ സ്വർഗീയ യാത്രയിൽ ഉയർന്നു കേട്ട ആ ലാളിത്യത്തിന്റെ സ്വരം ഇന്നും ജനകോടികളുടെ മനസ്സിൽ പ്രത്യാശയുടെ പ്രകാശമായി ജ്വലിച്ചു നിൽക്കുന്നു. ഈ ജൂബിലി കാലഘട്ടം ചരിത്രപരമായ ചില മഹത്തായ സംഭവങ്ങളുടെ 800-ാം വാർഷികം കൂടിയാണ്. ക്രൈസ്തവ ലോകത്തിന് വിശുദ്ധ ഫ്രാൻസിസ് നൽകിയ അമൂല്യമായ സമ്മാനങ്ങളുടെ വാർഷികങ്ങൾ തുടർച്ചയായി ആഘോഷിക്കപ്പെടുന്ന ഒരു അപൂർവ മുഹൂർത്തത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഇറ്റലിയിലെ ഗ്രച്ചോയിൽ ലോകത്തിലാദ്യമായി പുൽക്കൂടൊരുക്കിയതിന്റെ 800-ാം വാർഷികവും ഈ കാലഘട്ടത്തിൽ നാം ആഘോഷിച്ചു. ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ എളിമയും ലാളിത്യവും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഫ്രാൻസിസ് കണ്ടുപിടിച്ച ആ ആശയം ഇന്നും ലോകമെമ്പാടുമുള്ള വീടുകളിൽ ക്രിസ്മസ് കാലത്ത് ജീവസുറ്റതായി നിലനിൽക്കുന്നു. അതോടൊപ്പം പ്രകൃതിയുടെ ദൈവിക സൗന്ദര്യത്തെ വാഴ്ത്തുന്ന പ്രശസ്തമായ സൂര്യകീർത്തനം രചിച്ചതിന്റെ വാർഷികവും ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കപ്പെടുന്നു. രോഗപീഠകളാൽ കഴിഞ്ഞ അവസ്ഥയിലാണ് ഫ്രാൻസിസ് പുണ്യവാൻ പ്രകൃതിയിലെ ഓരോ ഘടകത്തെയും സഹോദരനായും സഹോദരിയായും വാഴ്ത്തുന്ന ഈ അത്ഭുതഗീതം രചിച്ചത് എന്നത് അദ്ദേഹത്തിന്റെ ആത്മീയ ഔന്നത്യത്തെ വ്യക്തമാക്കുന്നു. കൂടാതെ ലാവർണ മലമുകളിൽ വച്ച് ക്രിസ്തുവിന്റെ വിശുദ്ധ മുറിവുകൾ ഫ്രാൻസിസിന്റെ ശരീരത്തിൽ പതിഞ്ഞതിന്റെ 800-ാം വാർഷികവും ഇതിനോടൊപ്പം അനുസ്മരിക്കപ്പെടുന്നു. ക്രൂശിതനായ ഈശോയോടുള്ള അഗാധമായ സ്നേഹത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ദൈവീകമായ പാടുകൾ പ്രത്യക്ഷപ്പെട്ടത്. ചരിത്രത്തിൽ പഞ്ചക്ഷതം ലഭിച്ച ആദ്യത്തെ വ്യക്തിയായി അങ്ങനെ ഫ്രാൻസിസ് മാറി. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഭൗമിക ജീവിതത്തിൽ നിന്ന് സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നുപോയതിന്റെ 8-ാം ശതാബ്ദി കൊണ്ടാടുമ്പോൾ ആഘോഷത്തിന്റെയും അതോടൊപ്പം ആത്മീയ വിശുദ്ധീകരണത്തിന്റെയും മറ്റൊരു മഹത്തായ അവസരം കൂടി നമുക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. ക്രിസ്തുവായിരുന്നു വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യവും മാതൃകയും. അവിടുന്ന് പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി പ്രാവർത്തികമാക്കാനും അവിടുന്ന് നടന്ന ലാളിത്യത്തിന്റെയും രമ്യതയുടെയും വഴിയിലൂടെ സ്നേഹത്തിന്റെ ഭാഷ മാത്രം സംസാരിച്ച് മുന്നേറാനും അദ്ദേഹം തന്റെ ജീവിതത്തിലുടനീളം അശ്രാന്തമായി പരിശ്രമിച്ചു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. 1 യോഹന്നാൻ 2:6. ഈ വചനം വിശുദ്ധന്റെ ദിനചര്യകളിൽ തെളിഞ്ഞു നിന്നു. ചെറുപ്പകാലത്ത് ധനികനായ വസ്ത്രവ്യാപാരി പിയത്രോ ബെർണാദോനയുടെ മകനായി സുഖലോലുപതയിൽ വളർന്ന ഫ്രാൻസിസ് ദൈവവിളി കേട്ട മാത്രയിൽ തന്റെ സകല സമ്പത്തും പദവികളും ഉപേക്ഷിച്ചു. പിതാവ് നൽകിയ അങ്കി പോലും തിരികെ നൽകിക്കൊണ്ട് കേവലം ഒരു നിസ്സാര വസ്ത്രവും ധരിച്ച് അവൻ ദൈവത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. കാരണം യേശുക്രിസ്തുവിന്റെ ശൂന്യവൽക്കരണത്തെയും കുരിശുമരണത്തെയും അദ്ദേഹം അത്രമേൽ സ്നേഹത്തോടെയും ആദരവോടെയും പുലുകി. സുവിശേഷത്തിലെ വചനങ്ങൾ വെറുമൊരു വായനയായി കാണാതെ അത് അതേപടി ജീവിക്കാനുള്ള ആഹ്വാനമായി അദ്ദേഹം കണ്ടു. ഈശോയോട് അത്രയേറെ ആഴത്തിൽ താതാത്മ്യം പ്രാപിച്ചതുകൊണ്ടാണ് വിശുദ്ധ ബൊനവെഞ്ചർ അദ്ദേഹത്തെ വിസ്മയത്തോടെ 2-ാം ക്രിസ്തു എന്ന് വിശേഷിപ്പിച്ചത്. സുവിശേഷം വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് വെളിപ്പെടേണ്ടതെന്ന വലിയ പാഠമാണ് ഫ്രാൻസിസ് തന്റെ അനുഗാമികൾക്ക് പകർന്നു നൽകിയത്. സൃഷ്ടികളെയും പ്രകൃതിയെയും അളവറ്റ് സ്നേഹിച്ച ഫ്രാൻസിസ് പുണ്യവാളനെ വിശുദ്ധ ജോൺ പോൾ 2-ാം പാപ്പ പരിസ്ഥിതിയുടെയും ജീവജാലങ്ങളുടെയും മധ്യസ്ഥനായി നാമകരണം ചെയ്തു. പ്രകൃതിയെ കേവലം ഉപഭോഗ വസ്തുവായി കാണുന്ന ആധുനിക ലോകത്തിന് 100 ആണ്ടുകൾക്ക് മുൻപേ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പവിത്രത കാണിച്ചു തന്ന മഹാത്മാവാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. സകല സൃഷ്ടിവസ്തുക്കളും ഒരേ ദൈവത്തിന്റെ കൈവേലയാണെന്ന തിരിച്ചറിവ് വിശുദ്ധ ഫ്രാൻസിസിനുണ്ടായിരുന്നു. അതിനാൽ പ്രകൃതിയിലെ സകലതും അദ്ദേഹത്തിന് സഹോദരീ സഹോദരന്മാരായിരുന്നു. സൂര്യനെ സഹോദരനെന്നും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സഹോദരിമാരെന്നും ജലത്തെയും ഭൂമിയെയും സഹോദരിയെന്നും വിളിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു.
പക്ഷികളോടും കാട്ടുമൃഗങ്ങളോടും സുവിശേഷം പ്രസംഗിച്ച ഫ്രാൻസിസിന്റെ കഥകൾ ആത്മീയ ചരിത്രത്തിലെ അപൂർവ ഏടുകളാണ്. അസീസി കോദക്സ് എന്ന പുരാതന കയ്യെഴുത്തു പ്രതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സൂര്യകീർത്തനത്തിൽ ദൈവത്തെയും അവിടുത്തെ സൃഷ്ടികളെയും ഇപ്രകാരം പുകഴ്ത്തുന്നു: മഹോന്നതനെ, സർവശക്തനെ, നല്ല കർത്താവെ, സ്തുതികളും മഹത്വവും ബഹുമാനവും എല്ലാ വാഴവും നിനക്കുള്ളതാകുന്നു. ഉന്നതനെ, അവ നിന്റേത് മാത്രമാകുന്നു. നിന്റെ നാമം ഉച്ചരിക്കാൻ മർത്യരിൽ ഒരുവനും യോഗ്യനല്ല. പരിസ്ഥിതി നാശവും കാലാവസ്ഥാ വ്യതിയാനവും ലോകത്തെ വലിയ ഭീഷണിയിലാഴ്ത്തുന്ന ഈ കാലഘട്ടത്തിൽ സൃഷ്ടപ്രപഞ്ചത്തോടുള്ള ഫ്രാൻസിസിന്റെ ഈ ആദരവും സ്നേഹവും ഏവർക്കും ഒരു വലിയ വഴികാട്ടിയാണ്. സാൻ ദമിയാനോയിലെ തകർന്നു വീഴാറായ ചെറിയ പള്ളിയിൽ വച്ച് ക്രൂശിതനായ ഈശോയുടെ രൂപത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസിന് ഒരു ദർശനമുണ്ടായി. ഫ്രാൻസിസ്, നീ പോയി തകർച്ചയിലായ എന്റെ ഭവനം പുനരുദ്ധരിക്കുക എന്ന ദൈവീക സ്വരം അവൻ കേട്ടു. ആദ്യം അത് പള്ളിയുടെ ഭൗതികമായ തകർച്ചയാണെന്ന് കരുതിയെങ്കിലും സഭയുടെയും സമൂഹത്തിന്റെയും ആത്മീയ പുനരുദ്ധാരണമാണ് ദൈവം ലക്ഷ്യമാക്കുന്നതെന്ന് അവൻ വൈകാതെ തിരിച്ചറിഞ്ഞു. ഈ ദൈവാനുഭവം ലോകത്തിലെ സകല സമ്പത്തിനെയും നിസ്സാരമായി കാണുവാനും അമൂല്യനിധിയായ ക്രിസ്തുവിനെ സ്വന്തമാക്കാനും ഫ്രാൻസിസിന് പ്രചോദനമേകി. ക്രൂശിതന്റെ മുറിവുകൾ ധ്യാനിച്ച് ആത്മീയ ഉന്നതി പ്രാപിച്ച ഫ്രാൻസിസ് ആ മുറിവുകൾ അക്കാലത്തെ സമൂഹത്തിൽ വേദനിക്കുന്നവരിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും നേരിട്ട് കണ്ടു. അക്കാലത്ത് സമൂഹം അറപ്പോടെയും ഭയത്തോടെയും അകറ്റി നിർത്തിയിരുന്ന കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഫ്രാൻസിസ് മടിച്ചില്ല. ഒരു കുഷ്ഠരോഗിയെ കെട്ടിപ്പുണർന്ന് ചുംബിച്ച ആ നിമിഷമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവെന്ന് ഫ്രാൻസിസ് പിന്നീട് കുറിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗികളെയും അനാഥരെയും ശുശ്രൂഷിക്കുവാൻ ഫ്രാൻസിസും അദ്ദേഹത്തിന്റെ ആദ്യകാല സഹോദരന്മാരും ഇറങ്ങിത്തിരിച്ചു. സമൂഹം മാറ്റി നിർത്തിയവർ ഫ്രാൻസിസിന് സ്വർഗത്തിലേക്കുള്ള വാതിലുകളായി മാറി. ഇതാണ് ഫ്രാൻസിസ് രൂപീകരിച്ച നിസ്സാര സഹോദര സമൂഹത്തിന്റെ പ്രഥമവും അമൂല്യവുമായ ആത്മീയ മൂലധനം. സ്നേഹത്തിന്റെ അതിരുകളില്ലാത്ത സ്വർഗീയ അനുഭവത്തിൽ വംശീയമോ സാമൂഹികമോ ആയ സകല അതിർവരമ്പുകളും ഇല്ലാതാകുന്നു. എന്തിലും ഏതിലും ദൈവത്തിന്റെ സാന്നിധ്യം കാണാൻ മാത്രം വിശാലമായ ഒരു ഹൃദയം വിശുദ്ധ ഫ്രാൻസിസിനുണ്ടായിരുന്നു. കുരിശുയുദ്ധത്തിന്റെ കാലത്ത് ജീവൻ പോലും പണയം വെച്ച് ഈജിപ്തിലെ സുൽത്താൻ അൽ കാമിലിന്റെ അടുക്കലേക്ക് സമാധാന ദൂതുമായി ഫ്രാൻസിസ് പോയ ചരിത്രം സാഹോദര്യത്തിന്റെ മകുടോദാഹരണമാണ്. ഒരു പക്ഷേ ഈ മാതൃകയാവണം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാക്കന്മാരെയും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധമേഖലകളിൽ സമാധാനത്തിന്റെ ആഹ്വാനവുമായി കടന്നു ചെല്ലുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്രകാരം പാപത്തിന്റെ പിടിയിൽ നിന്നും മനുഷ്യകുലത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക എന്നതും ഫ്രാൻസിസ് അസീസിയുടെ ഒരു വലിയ ആഗ്രഹമാണ്. അളവില്ലാത്ത ക്ഷമയുടെയും കരുണയുടെയും അടയാളമാണ് ഓഗസ്റ്റ് 1 മുതൽ 2 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന പോർസിങ്കോളയിലെ ദണ്ഡവിമോചനം. പാപികളുടെ അനുതാപത്തിനും മോചനത്തിനുമായി ദൈവത്തോട് യാചിച്ച് നേടിയെടുത്തതാണ് ഈ സവിശേഷ കൃപ. തന്റെ മുന്നിൽ വരുന്ന ഏതു വലിയ പാപിയായ സഹോദരനും കരുണയോടെയുള്ള ക്ഷമ ലഭിക്കാതെ മടങ്ങിപ്പോകാൻ ഇടയാകരുതെന്ന് അദ്ദേഹം തന്റെ അനുഗാമികളെയും സഹോദരങ്ങളെയും ഉപദേശിച്ചു. വിദ്വേഷം നിലനിൽക്കുന്നിടത്ത് സ്നേഹവും, സംശയം നിലനിൽക്കുന്നിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും വിതയ്ക്കാൻ അദ്ദേഹം തന്റെ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിച്ചു. ഫ്രാൻസിസിന്റെ കാലശേഷം 8 നൂറ്റാണ്ടുകൾക്കിപ്പുറം പുതിയ കാലഘട്ടത്തിനും ഈ ആത്മീയത എത്രത്തോളം പ്രസക്തമാണെന്ന് ലോകം കാണുന്നുണ്ട്. കത്തോലിക്ക സഭ അൾത്താരിലേക്ക് ഉയർത്തിയ വിശുദ്ധ കാർലോ അക്കൂത്തീസിനെ പോലെയുള്ള ആധുനിക വിശുദ്ധർ നമ്മോട് പറയുന്നത് വിശുദ്ധിയും ലാളിത്യവും ഈ ഡിജിറ്റൽ യുഗത്തിലും നമുക്ക് കയ്യെത്തും ദൂരത്തുണ്ട് എന്നാണ്. ലിയോ 14-ാമൻ പാപ്പായുടെ മാഗ്നിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രിക ലേഖനത്തിൽ പാപ്പ അടിവരയിട്ട് പറയുന്നതും നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യയുടെ ആവിർഭാവം മനുഷ്യ മനസ്സിനെ ഗ്രസിക്കുവാൻ അനുവദിക്കരുതെന്നും മനുഷ്യാന്തസ് സംരക്ഷിച്ചുകൊണ്ട് സാഹോദര്യം വളർത്തുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നുമാണ്. സമ്പത്തും പദവികളും സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസുകളും ദൈവത്തെക്കാൾ വലുതായി കാണുന്ന ഇന്നത്തെ ലോകത്തിൽ ലൗകിക വസ്തുക്കളോടുള്ള അമിതമായ ആസക്തി വെടിയുമ്പോഴാണ് യഥാർത്ഥ ഹൃദയ സ്വാതന്ത്ര്യം ജനിക്കുന്നതെന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. ഇന്ന് ലോകമെമ്പാടുമായി കത്തോലിക്ക സഭയിൽ 600,000-ൽ വ്യക്തികൾ ഫ്രാൻസിസ്കൻ ആധ്യാത്മികത പിന്തുടരുന്നുണ്ട്. സന്യാസ ജീവിതം നയിക്കുന്ന 1-ഉം 2-ഉം സഭകളിലെ അംഗങ്ങളും കുടുംബജീവിതത്തിനിടയിലും ഈ ആത്മീയത ജീവിക്കുന്ന അൽമായുടെ 3-ാം സഭയിലെ അംഗങ്ങളും ഇതിൽപ്പെടുന്നു. ഡിജിറ്റൽ യുഗത്തിലും ദാരിദ്ര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും ക്രിസ്തീയ മൂല്യങ്ങൾക്ക് ലോകം കൽപ്പിക്കുന്ന വലിയ വിലയ്ക്കുള്ള തെളിവാണിത്. തിരുസഭാ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഈശ്വസഭക്കാരനായ കർദിനാൾ ഹോർഹെ മാരിയോ ബെർഗോളിയോ ഫ്രാൻസിസ് എന്ന നാമധേയം
പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്വീകരിച്ചത് സഭയിൽ വലിയൊരു നവീകരണത്തിന്റെ യുഗം ആരംഭിച്ചു. ദരിദ്രരോടുള്ള പക്ഷം ചേരലും ലാളിത്യവും സഭയുടെ കാതലായി മാറണമെന്ന് ഈ നാമസ്വീകരണത്തിലൂടെ അദ്ദേഹം ലോകത്തെ ഓർമ്മിപ്പിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ പ്രശസ്തമായ ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സൂര്യകീർത്തനത്തെ ആസ്പദമാക്കിയുള്ളതാണ്. പ്രകൃതി സംരക്ഷണം കേവലം ഒരു രാഷ്ട്രീയ സാമൂഹിക വിഷയമല്ലെന്നും അത് ആത്മീയമായ ഒരു കടമയാണെന്നും ഈ പ്രബോധനത്തിലൂടെ ലോക നേതാക്കൾക്ക് മുന്നിൽ പാപ്പ വ്യക്തമാക്കി. പ്രപഞ്ച സാഹോദര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഫ്രത്തലി തൂത്തി എന്ന ചാക്രിക ലേഖനവും വിശുദ്ധ ഫ്രാൻസിസിന്റെ സന്ദേശങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടതാണ്. എന്റെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും അവന് നന്ദി പറയുകയും ചെയ്യുക. വലിയ വിനയത്തോടെ അവിടുത്തെ ശുശ്രൂഷിക്കുക. 1226 ഒക്ടോബർ 3 പോർസിംഗോളയിലെ ചെറിയ ആശ്രമത്തിൽ വെച്ച് മരണമെന്ന സഹോദരിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നുപോയി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധനായി ജനങ്ങൾ വണങ്ങിയിരുന്ന ഫ്രാൻസിസിനെ മരണപ്പെട്ട് വെറും 2 വർഷത്തിനുള്ളിൽ 1228 ഗ്രിഗറി 9 പാപ്പ ഔദ്യോഗികമായി വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 4 അവിടുത്തെ തിരുനാളായി ലോകമെമ്പാടുമുള്ള സഭ ഭക്തിപൂർവം ആഘോഷിക്കുന്നു. അസീസിയിലെ വിശുദ്ധ ക്ലാര, വിശുദ്ധ ബോനവെഞ്ചുവർ, പാദുവായിലെ വിശുദ്ധ അന്തോനീസ്, വിശുദ്ധ ജോസഫ് കുപ്പർത്തിനോ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ, വിശുദ്ധ തോമസ് മോർ, വിശുദ്ധ മാരിയാനെ കോപ്പ്, ഭാരതത്തിന്റെ വിശുദ്ധ അൽഫോൻസാമ തുടങ്ങിയ അനേകം മഹത്തുക്കൾ ഫ്രാൻസിസ്കൻ ആത്മീയതയിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർന്നവരാണ്. കഴിഞ്ഞ 8 നൂറ്റാണ്ടുകളായി ലോകത്തെയും കോടിക്കണക്കിന് മനുഷ്യരെയും ഇത്രമാത്രം സ്വാധീനിച്ച വിശുദ്ധ ഫ്രാൻസിസിന്റെ എല്ലാ നന്മകൾക്കും അടിസ്ഥാനം യേശുക്രിസ്തുവും അവിടുത്തെ സുവിശേഷവുമായിരുന്നു. ഈ ജൂബിലി വർഷത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് കാണിച്ചു തന്ന ആ ദിവ്യപ്രകാശം നമ്മുടെ വഴികളിൽ വെളിച്ചമായും ക്രിസ്തുവിന്റെ സുവിശേഷം

ക്ലിന്റൺ തോമസിന്റെ വരികൾക്ക് ഫാദർ ജിനു മാന്തിയിൽ കപ്പൂച്ചിൻ സംഗീതം പകർന്ന ഗാനം ആലാപനം അനു തോമസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സമാധാനത്തിനായി ജപമാലയർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കുട്ടികളോടൊപ്പം ചേർന്ന് യുദ്ധമെന്ന വിപത്ത് അവസാനിപ്പിക്കാനും ലോകത്തിന് സമാധാനമുണ്ടാകുവാനായി പ്രാർത്ഥിക്കാനും ആഹ്വാനവുമായി ലിയോ 14-ാമൻ പാപ്പ ഒക്ടോബർ 5 ഞായറാഴ്ച വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിലാണ് ക്ലേശിക്കുന്ന സഭകൾക്കുള്ള സഹായം എന്ന ഫൗണ്ടേഷന്റെ പിന്തുണയോടെ ഒക്ടോബർ 1 മുതൽ 7 വരെ തീയതികളിൽ 10 ലക്ഷം കുട്ടികൾ ജപമാല ചൊല്ലുന്നു എന്ന പേരിൽ നടക്കുന്ന പ്രാർത്ഥനായജ്ഞത്തെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് സമാധാനത്തിനായി പ്രാർത്ഥിക്കാനുള്ള തന്റെ ആഹ്വാനം പരിശുദ്ധ പിതാവ് പുതുക്കിയത്. അസീസിയിൽ വിശുദ്ധ ഫ്രാൻസീസിന്റെ മരണത്തിന്റെ 800-ാം വാർഷികവുമായി ബന്ധപ്പെട്ടു നടക്കുന്ന നിരവധിയായ പരിപാടികളിൽ സന്തോഷം പ്രകടിപ്പിച്ച പാപ്പ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉദ്ബോധനങ്ങൾ മുന്നോട്ടുവച്ച വിശുദ്ധന്റെ സന്ദേശം പരത്തുന്ന അസീസിയിലെയും ഫുളീഞ്ഞോയിലെയും അമച്ചോർ റേഡിയോ പ്രവർത്തകരെ പ്രത്യേകം അനുസ്മരിച്ചു. ഫ്രാൻസിലേക്കും യുനെസ്കോയിലേക്കുമുള്ള തന്റെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ അവസരത്തിൽ ലൂർദിൽ വച്ച് യുദ്ധങ്ങൾ അവസാനിക്കാനും സമാധാനം സ്ഥാപിക്കപ്പെടാനും വേണ്ടിയുള്ള നിയോഗങ്ങൾ മുന്നിൽ വച്ച് ഒക്ടോബർ മാസത്തിൽ പ്രത്യേകമായ വിധത്തിൽ ജപമാല പ്രാർത്ഥന ചൊല്ലാൻ താൻ ആവശ്യപ്പെട്ടത് പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചു. കൊറിയയിലെ കത്തോലിക്കാ സഭയുടെ ബുദ്ധിമുട്ടേറിയ ചരിത്രം അനുസ്മരിച്ചും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പുതുതലമുറകളിലേക്കു പകരാൻ ആഹ്വാനം ചെയ്തും ലിയോ 14-ാമൻ പാപ്പ. കൊറിയയിൽ നിന്നുള്ളവരും റോമിൽ താമസിക്കുന്നവരുമായ വൈദികർക്കും സമർപ്പിതർക്കും ഒക്ടോബർ 5 തിങ്കളാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവെയാണ് സുദീർഘമായ കൊറിയൻ സഭയുടെ ചരിത്രവഴികൾ പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചത്. സമർപ്പിതർ അനുരഞ്ജനത്തിന്റെ ശില്പികളാകണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടു. കൊറിയയിലെ സഭയ്ക്ക് അടിത്തറയായി മാറിയ രക്തസാക്ഷി പാരമ്പര്യം സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം പരത്തുന്നതിന് സഹായിക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. 2027-ൽ സിയോളിൽ നടക്കുന്ന ആഗോള യുവജന സംഗമത്തെക്കുറിച്ച് പ്രതിപാദിച്ച പാപ്പ അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പ്രത്യേകം അനുസ്മരിക്കുകയും ഈയൊരു സംരംഭത്തിനായി സന്തോഷത്തോടും ഊർജ്ജസ്വലതയോടും കൂടി തയ്യാറാകാൻ ഏവരെയും ക്ഷണിക്കുകയും ചെയ്തു. ശുശ്രൂഷിക്കാനും സംരക്ഷിക്കാനും പരിപാലിക്കാനും വത്തിക്കാൻ ജെൻഡാർമറി അംഗങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ചും അത് വിശ്വസ്തതയോടും വിവേകത്തോടും ഉത്തരവാദിത്വബോധത്തോടും കൂടി മുന്നോട്ടു കൊണ്ടുപോകാൻ ആഹ്വാനം ചെയ്തും ലിയോ 14-ാമൻ പാപ്പ. ഒക്ടോബർ 3 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് വത്തിക്കാൻ ഉദ്യാനത്തിലെ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിൽ ജെൻഡാർമറി സേനയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ച അവസരത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം വത്തിക്കാനിലെ സായുധ സേനാംഗങ്ങൾക്ക് പാപ്പ നൽകിയത്. വത്തിക്കാൻ ജെൻഡാർമറി സേനയിൽ പുതുതായി ചേർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത 15 അംഗങ്ങളുൾപ്പെടെയുള്ളവരെ അഭിസംബോധന ചെയ്ത പാപ്പ കെട്ടിടങ്ങളും പ്രവേശന കവാടങ്ങളും സംരക്ഷിക്കുന്നതിനപ്പുറം ഇവിടെയുള്ള മനുഷ്യരെ സംരക്ഷിക്കാനുള്ള ചുമതലയാണ് നിങ്ങൾക്കുള്ളതെന്ന് സേനാംഗങ്ങളെ ഓർമ്മിപ്പിച്ചു. സുവിശേഷത്തിന്റെ സന്ദേശം പകരുന്ന വെളിച്ചത്തിൽ സംരക്ഷിക്കുന്നതിലും മറ്റുള്ളവരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്നതിലും അവരെ അനുഗമിക്കുന്നതിലൂടെയുമാണ് അധികാരം പ്രകടമാക്കേണ്ടതെന്ന് പാപ്പ വ്യക്തമാക്കി. വിനയവും സമർപ്പണവും വിവേകവും ഉത്തരവാദിത്വബോധവും നിങ്ങളുടെ സേവനത്തിന്റെ അടിസ്ഥാനമാകണമെന്നും പാപ്പ സേനാംഗങ്ങളോട് പറഞ്ഞു. അക്രമത്തിന്റെയും യുദ്ധത്തിന്റെയും മാർഗം വെടിഞ്ഞ് സമാധാനത്തിനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ വിശ്വാസി സമൂഹത്തെ ക്ഷണിച്ച് കർദിനാൾ മത്തയോ മരിയ സൂപ്പി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 8th century പശ്ചാത്തലത്തിൽ October 4 ഞായറാഴ്ച രാവിലെ അസീസിയിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചുകൊണ്ട് അർപ്പിച്ച ദിവ്യബലി മധ്യേയാണ് ബൊളോഞ്ഞ അതിരൂപതാധ്യക്ഷനും ഇറ്റലിയിലെ മെത്രാൻ സമിതിയുടെ അധ്യക്ഷനുമായ കർദിനാൾ സൂപ്പി ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. 8 centuries മുൻപ് വിശുദ്ധ ഫ്രാൻസിസ് മുന്നോട്ടുവച്ച സമാധാനത്തിന്റെ സുവിശേഷ സന്ദേശം നിരന്തരമായ യുദ്ധങ്ങളും അക്രമങ്ങളും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിനു മുന്നിൽ ഏറെ പ്രസക്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14th പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് അടുത്തത്.

0: വത്തിക്കാനിൽ ഞായറാഴ്ചകളിൽ പതിവുള്ളതുപോലെ 2026 ഒക്ടോബർ 5 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഏതാണ്ട് 15,000 ആളുകൾ പാപ്പായെ കാണാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ആശീർവാദം സ്വീകരിക്കാനുമായി വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിനകത്തും പരിസരങ്ങളിലുമായി നിലനിന്നിരുന്നു. ഉച്ചയ്ക്ക് കൃത്യം 12 ഇന്ത്യയിൽ വൈകുന്നേരം 3:30 പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ജാലകത്തിലെത്തുകയും ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഈ ഞായറാഴ്ചയിലെ സുവിശേഷ വായനയായിരുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:33-43 തിരുവചനങ്ങളിൽ യേശു പറയുന്ന മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെക്കുറിച്ചുള്ള ഉപമയെ ആധാരമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് പ്രഭാഷണം നടത്തിയത്. ഇറ്റാലിയൻ ഭാഷയിൽ പാപ്പ നടത്തിയ പ്രഭാഷണം ഇപ്രകാരമായിരുന്നു.
1: Cari fratelli e sorelle, buona domenica. La parabola evangelica che viene proclamata nella liturgia di questa domenica parla della vita di Gesù e illumina il senso della sua missione.
0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭ ഞായർ. ആരാധനാക്രമമനുസരിച്ച് ഈ ഞായറാഴ്ചയിൽ വായിക്കപ്പെടുന്ന സുവിശേഷത്തിലെ ഉപമ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയും അവിടുത്തെ നിയോഗത്തിന്റെ അർത്ഥം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ലോകത്തിലേക്ക് അയക്കപ്പെട്ട ദൈവപുത്രനാണ് അവിടുന്ന്. എന്നാൽ അവിടുത്തെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കേണ്ടിയിരുന്നവർ തന്നെയാണ് അവിടുത്തെ നിരസിച്ചത്. രക്ഷ കൊണ്ടുവരാനായി വന്നവന് ശിക്ഷാവിധി ലഭിക്കുന്നു. ജീവൻ നൽകാൻ ആഗ്രഹിക്കുന്നവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ലോകത്തെയും ജനതകളുടെ ചരിത്രത്തെയും നശിപ്പിക്കുന്ന അനേകം ക്രൂരതകളെക്കുറിച്ച് ഇത് നമ്മെ ചിന്തിപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രബോധനം അവന്റെ പിതാവിന്റെ എപ്പോഴും വലുതായ കരുണ വെളിപ്പെടുത്തുന്നു. വാസ്തവത്തിൽ ക്രൂരമായ ആ നിരസനം തന്റെ അനന്തമായ നീതിയിൽ തിന്മയെ വീണ്ടെടുപ്പാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ഇംഗിതത്തെ തകർക്കുന്നില്ല. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലുതന്നെ മൂലക്കല്ലായിത്തീർന്നു. കർത്താവു ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തിയെ പാടിപ്പുകഴ്ത്തുന്ന സങ്കീർത്തനത്തിലെ ഈ വാക്കുകൾ യേശു തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടതുതന്നെ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്ന അടിത്തറയായി മാറുന്നു. സർവശക്തനായ ദൈവം ചരിത്രത്തെ നയിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ എല്ലാ വീഴ്ചകളിലും അവിടുന്ന് നമ്മെ സഹായിക്കുന്നു. ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ഉപേക്ഷിച്ചു കളയുന്നില്ല. ഉപമയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകമനുസരിച്ച് നീതിയോടെ പരിപാലിക്കേണ്ട മുന്തിരിത്തോട്ടം സഭയാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലൂടെ നാം അതിനെ പടുത്തുയർത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നു. ഈ അവസരത്തിൽ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ സമൃദ്ധമായി ഫലം നൽകുന്ന വിധത്തിൽ അധ്വാനിച്ച ഒരു തൊഴിലാളിയെ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 800 വാർഷികമാണിത്. തന്റെ സഭയെ പുനർനിർമ്മിക്കാൻ വിശുദ്ധ ഫ്രാൻസിസിനോട് യേശു തന്നെ ആവശ്യപ്പെടുന്നു. ക്രൂശിതനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഫ്രാൻസിസ് ആദ്യം തന്റെ സ്വന്തം ജീവിതം ക്രിസ്തുവെന്ന അടിത്തറമേൽ പണിതു. പഞ്ചക്ഷതങ്ങളുടെ അത്ഭുതകരമായ അടയാളം നെടുന്നിടത്തോളം അവന്റെ ദാരിദ്ര്യവും ആനന്ദവും സഹനങ്ങളും ഫ്രാൻസിസ് പങ്കുവച്ചു. സഭയുടെ നവീകരണത്തിനായി തീക്ഷ്ണമായ പ്രാർത്ഥനയും എല്ലാവരോടും കരുണയും നിറഞ്ഞ ഫ്രാൻസിസിന്റെ തപസ്സിയെ അടിസ്ഥാന വ്യവസ്ഥയായി കണ്ട് അതു പങ്കുവച്ചു ജീവിച്ച ആദ്യ സന്യസ്ത സഹോദരന്മാർക്ക് ആ ജീവിതം മാതൃകയായിരുന്നു. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തിന്റെ ശക്തിയാൽ വിശുദ്ധ ഫ്രാൻസിസ് സഭയെ പുനർനിർമ്മിച്ചു. സഹോദരസ്നേഹത്തിന്റെ സാക്ഷ്യത്തിലൂടെ ഭിന്നതയുടെ വിള്ളലുകൾ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫ്രാൻസിസിന്റെ കാര്യസം 8 ശേഷം ഇന്നും ഫലം നൽകുന്നു. വലുതും സജീവവുമായ ഫ്രാൻസിസ്കൻ സമൂഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആത്മീയ പൈതൃകം ദൈവജനത്തിൽ പരത്തുന്ന അനേകം ദാനങ്ങളും ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. ഫ്രാൻസിസ്കൻ ജൂബിലി വർഷം ആഘോഷിക്കുന്ന നമുക്ക് അതുകൊണ്ടുതന്നെ സമാധാനമെന്ന ദാനം സ്ഥിരോത്സാഹത്തോടെ അപേക്ഷിക്കുകയും ജനങ്ങൾക്കിടയിൽ ഐക്യം കെട്ടിപ്പടുക്കാനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ പരിശ്രമത്തിൽ നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥ്യം എപ്പോഴും നമ്മെ അനുഗമിക്കട്ടെ. പരിശുദ്ധ ജപമാലയുടെ കന്യകയോടുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായി പോംപയിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്ന വിശ്വാസികളോടൊപ്പം ആത്മീയമായി ഐക്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഇപ്പോൾ അവളോട് പ്രാർത്ഥിക്കാം.
1: Alla quale ora ci rivolgiamo, spiritualmente uniti ai fedeli radunati presso il santuario di Pompei per elevare la supplica alla Vergine del Santo Rosario.
0: തന്റെ പ്രഭാഷണത്തിനു ശേഷം പാപ്പ ലത്തീൻ ഭാഷയിൽ ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും പ്രാർത്ഥനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.
1: Ecce ancilla Domini.
2: Fiat mihi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: lumine fecerunt promissionibus Christi.
1: Oremus. Gratiam tuam quesimus Domine mentibus nostris infunde, ut qui angelo nunciante Christi filii tui incarnationem coniovimus per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine,
2: et lux perpetua lucia teis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: sed nomen Domini benedictum,
2: et sum nunc et usque in saeculum,
1: adiutorium nostrum in nomine Domini,
2: qui feci caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: ആശീർവാദത്തിനു ശേഷം തനിക്ക് മുന്നിലുണ്ടായിരുന്ന വിവിധ ഭാഷക്കാരും രാജ്യക്കാരുമായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ ഏവർക്കും ഒരു നല്ല ഞായർ ആശംസിച്ചുകൊണ്ടാണ് ജാലകത്തിങ്കൽ നിന്നും പിൻവാങ്ങിയത്. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. പ്രിൻസ് മാത്യു രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം നിത്യ മാമ്മൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സമാധാനത്തിനായി ജപമാലയർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കുട്ടികളോടൊപ്പം ചേർന്ന് യുദ്ധമെന്ന വിപത്ത് അവസാനിപ്പിക്കാനും ലോകത്തിന് സമാധാനമുണ്ടാകുവാനായി പ്രാർത്ഥിക്കാനും ആഹ്വാനവുമായി ലിയോ 14-ാമൻ പാപ്പ ഒക്ടോബർ 5 ഞായറാഴ്ച വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിലാണ് ക്ലേശിക്കുന്ന സഭകൾക്കുള്ള സഹായം എന്ന ഫൗണ്ടേഷന്റെ പിന്തുണയോടെ ഒക്ടോബർ 1 മുതൽ 7 വരെ തീയതികളിൽ 10 ലക്ഷം കുട്ടികൾ ജപമാല ചൊല്ലുന്നു എന്ന പേരിൽ നടക്കുന്ന പ്രാർത്ഥനായജ്ഞത്തെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് സമാധാനത്തിനായി പ്രാർത്ഥിക്കാനുള്ള തന്റെ ആഹ്വാനം പരിശുദ്ധ പിതാവ് പുതുക്കിയത്. അസീസിയിൽ വിശുദ്ധ ഫ്രാൻസീസിന്റെ മരണത്തിന്റെ 800-ാം വാർഷികവുമായി ബന്ധപ്പെട്ടു നടക്കുന്ന നിരവധിയായ പരിപാടികളിൽ സന്തോഷം പ്രകടിപ്പിച്ച പാപ്പ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉദ്ബോധനങ്ങൾ മുന്നോട്ടുവച്ച വിശുദ്ധന്റെ സന്ദേശം പരത്തുന്ന അസീസിയിലെയും ഫുളീഞ്ഞോയിലെയും അമച്ചോർ റേഡിയോ പ്രവർത്തകരെ പ്രത്യേകം അനുസ്മരിച്ചു. ഫ്രാൻസിലേക്കും യുനെസ്കോയിലേക്കുമുള്ള തന്റെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ അവസരത്തിൽ ലൂർദിൽ വച്ച് യുദ്ധങ്ങൾ അവസാനിക്കാനും സമാധാനം സ്ഥാപിക്കപ്പെടാനും വേണ്ടിയുള്ള നിയോഗങ്ങൾ മുന്നിൽ വച്ച് ഒക്ടോബർ മാസത്തിൽ പ്രത്യേകമായ വിധത്തിൽ ജപമാല പ്രാർത്ഥന ചൊല്ലാൻ താൻ ആവശ്യപ്പെട്ടത് പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചു. കൊറിയയിലെ കത്തോലിക്കാ സഭയുടെ ബുദ്ധിമുട്ടേറിയ ചരിത്രം അനുസ്മരിച്ചും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പുതുതലമുറകളിലേക്കു പകരാൻ ആഹ്വാനം ചെയ്തും ലിയോ 14-ാമൻ പാപ്പ. കൊറിയയിൽ നിന്നുള്ളവരും റോമിൽ താമസിക്കുന്നവരുമായ വൈദികർക്കും സമർപ്പിതർക്കും ഒക്ടോബർ 5 തിങ്കളാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവെയാണ് സുദീർഘമായ കൊറിയൻ സഭയുടെ ചരിത്രവഴികൾ പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചത്. സമർപ്പിതർ അനുരഞ്ജനത്തിന്റെ ശില്പികളാകണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടു. കൊറിയയിലെ സഭയ്ക്ക് അടിത്തറയായി മാറിയ രക്തസാക്ഷി പാരമ്പര്യം സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം പരത്തുന്നതിന് സഹായിക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. 2027-ൽ സിയോളിൽ നടക്കുന്ന ആഗോള യുവജന സംഗമത്തെക്കുറിച്ച് പ്രതിപാദിച്ച പാപ്പ അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പ്രത്യേകം അനുസ്മരിക്കുകയും ഈയൊരു സംരംഭത്തിനായി സന്തോഷത്തോടും ഊർജ്ജസ്വലതയോടും കൂടി തയ്യാറാകാൻ ഏവരെയും ക്ഷണിക്കുകയും ചെയ്തു. ശുശ്രൂഷിക്കാനും സംരക്ഷിക്കാനും പരിപാലിക്കാനും വത്തിക്കാൻ ജെൻഡാർമറി അംഗങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ചും അത് വിശ്വസ്തതയോടും വിവേകത്തോടും ഉത്തരവാദിത്വബോധത്തോടും കൂടി മുന്നോട്ടു കൊണ്ടുപോകാൻ ആഹ്വാനം ചെയ്തും ലിയോ 14-ാമൻ പാപ്പ. ഒക്ടോബർ 3 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് വത്തിക്കാൻ ഉദ്യാനത്തിലെ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിൽ ജെൻഡാർമറി സേനയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ച അവസരത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം വത്തിക്കാനിലെ സായുധ സേനാംഗങ്ങൾക്ക് പാപ്പ നൽകിയത്. വത്തിക്കാൻ ജെൻഡാർമറി സേനയിൽ പുതുതായി ചേർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത 15 അംഗങ്ങളുൾപ്പെടെയുള്ളവരെ അഭിസംബോധന ചെയ്ത പാപ്പ കെട്ടിടങ്ങളും പ്രവേശന കവാടങ്ങളും സംരക്ഷിക്കുന്നതിനപ്പുറം ഇവിടെയുള്ള മനുഷ്യരെ സംരക്ഷിക്കാനുള്ള ചുമതലയാണ് നിങ്ങൾക്കുള്ളതെന്ന് സേനാംഗങ്ങളെ ഓർമ്മിപ്പിച്ചു. സുവിശേഷത്തിന്റെ സന്ദേശം പകരുന്ന വെളിച്ചത്തിൽ സംരക്ഷിക്കുന്നതിലും മറ്റുള്ളവരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്നതിലും അവരെ അനുഗമിക്കുന്നതിലൂടെയുമാണ് അധികാരം പ്രകടമാക്കേണ്ടതെന്ന് പാപ്പ വ്യക്തമാക്കി. വിനയവും സമർപ്പണവും വിവേകവും ഉത്തരവാദിത്വബോധവും നിങ്ങളുടെ സേവനത്തിന്റെ അടിസ്ഥാനമാകണമെന്നും പാപ്പ സേനാംഗങ്ങളോട് പറഞ്ഞു. അക്രമത്തിന്റെയും യുദ്ധത്തിന്റെയും മാർഗം വെടിഞ്ഞ് സമാധാനത്തിനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ വിശ്വാസി സമൂഹത്തെ ക്ഷണിച്ച് കർദിനാൾ മത്തയോ മരിയ സൂപ്പി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 8th century പശ്ചാത്തലത്തിൽ October 4 ഞായറാഴ്ച രാവിലെ അസീസിയിൽ മുഖ്യകാർമികത്വം വഹിച്ചുകൊണ്ട് അർപ്പിച്ച ദിവ്യബലിമധ്യയാണ് ബൊളോഞ്ഞ അതിരൂപതാധ്യക്ഷനും ഇറ്റലിയിലെ മെത്രാൻ സമിതിയുടെ അധ്യക്ഷനുമായ കർദിനാൾ സൂപ്പി ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. 8 centuries മുൻപ് വിശുദ്ധ ഫ്രാൻസിസ് മുന്നോട്ടുവച്ച സമാധാനത്തിന്റെ സുവിശേഷ സന്ദേശം നിരന്തരമായ യുദ്ധങ്ങളും അക്രമങ്ങളും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിനു മുന്നിൽ ഏറെ പ്രസക്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14th പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് അടുത്തത്.

0: വത്തിക്കാനിൽ ഞായറാഴ്ചകളിൽ പതിവുള്ളതുപോലെ 2026 ഒക്ടോബർ 5 ഞായറാഴ്ച ഉച്ചയ്ക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഏതാണ്ട് 15,000 ആളുകൾ പാപ്പായെ കാണാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ആശീർവാദം സ്വീകരിക്കാനുമായി വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിനകത്തും പരിസരങ്ങളിലുമായി നിലനിന്നിരുന്നു. ഉച്ചയ്ക്ക് 12:00 ഇന്ത്യയിൽ 3:30 പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ജാലകത്തിലെത്തുകയും ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഈ ഞായറാഴ്ചയിലെ സുവിശേഷ വായനയായിരുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:33-43 തിരുവചനങ്ങളിൽ യേശു പറയുന്ന മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെക്കുറിച്ചുള്ള ഉപമയെ ആധാരമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് പ്രഭാഷണം നടത്തിയത്. ഇറ്റാലിയൻ ഭാഷയിൽ പാപ്പ നടത്തിയ പ്രഭാഷണം ഇപ്രകാരമായിരുന്നു.
1: Cari fratelli e sorelle, buona domenica. La parabola evangelica che viene proclamata nella liturgia di questa domenica parla della vita di Gesù e illumina il senso della sua missione.
0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭ ഞായർ. ആരാധനാക്രമമനുസരിച്ച് ഈ ഞായറാഴ്ചയിൽ വായിക്കപ്പെടുന്ന സുവിശേഷത്തിലെ ഉപമ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയും അവിടുത്തെ നിയോഗത്തിന്റെ അർത്ഥം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ലോകത്തിലേക്ക് അയക്കപ്പെട്ട ദൈവപുത്രനാണ് അവിടുന്ന്. എന്നാൽ അവിടുത്തെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കേണ്ടിയിരുന്നവർ തന്നെയാണ് അവിടുത്തെ നിരസിച്ചത്. രക്ഷ കൊണ്ടുവരാനായി വന്നവന് ശിക്ഷാവിധി ലഭിക്കുന്നു. ജീവൻ നൽകാൻ ആഗ്രഹിക്കുന്നവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ലോകത്തെയും ജനതകളുടെ ചരിത്രത്തെയും നശിപ്പിക്കുന്ന അനേകം ക്രൂരതകളെക്കുറിച്ച് ഇത് നമ്മെ ചിന്തിപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രബോധനം അവന്റെ പിതാവിന്റെ എപ്പോഴും വലുതായ കരുണ വെളിപ്പെടുത്തുന്നു. വാസ്തവത്തിൽ ക്രൂരമായ ആ നിരസനം തന്റെ അനന്തമായ നീതിയിൽ തിന്മയെ വീണ്ടെടുപ്പാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ഇംഗിതത്തെ തകർക്കുന്നില്ല. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലുതന്നെ മൂലക്കല്ലായി തീർന്നു. കർത്താവു ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തിയെ പാടിപ്പുകഴ്ത്തുന്ന സങ്കീർത്തനത്തിലെ ഈ വാക്കുകൾ യേശു തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടതുതന്നെ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്ന അടിത്തറയായി മാറുന്നു. സർവശക്തനായ ദൈവം ചരിത്രത്തെ നയിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ എല്ലാ വീഴ്ചകളിലും അവിടുന്ന് നമ്മെ സഹായിക്കുന്നു. ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ഉപേക്ഷിച്ചു കളയുന്നില്ല. ഉപമയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകമനുസരിച്ച് നീതിയോടെ പരിപാലിക്കേണ്ട മുന്തിരിത്തോട്ടം സഭയാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലൂടെ നാം അതിനെ പടുത്തുയർത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നു. ഈ അവസരത്തിൽ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ സമൃദ്ധമായി ഫലം നൽകുന്ന വിധത്തിൽ അധ്വാനിച്ച ഒരു തൊഴിലാളിയെ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 800th തന്റെ സഭയെ പുനർനിർമ്മിക്കാൻ വിശുദ്ധ ഫ്രാൻസിസിനോട് യേശു തന്നെ ആവശ്യപ്പെടുന്നു. ക്രൂശിതനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഫ്രാൻസിസ് ആദ്യം തന്റെ സ്വന്തം ജീവിതം ക്രിസ്തുവെന്ന അടിത്തറമേൽ പണിതു. പഞ്ചക്ഷതങ്ങളുടെ അത്ഭുതകരമായ അടയാളം നെടുന്നിടത്തോളം അവന്റെ ദാരിദ്ര്യവും ആനന്ദവും സഹനങ്ങളും ഫ്രാൻസിസ് പങ്കുവച്ചു. സഭയുടെ നവീകരണത്തിനായി തീക്ഷ്ണമായ പ്രാർത്ഥനയും എല്ലാവരോടും കരുണയും നിറഞ്ഞ ഫ്രാൻസിസിന്റെ തപസ്സിയെ അടിസ്ഥാന വ്യവസ്ഥയായി കണ്ട് അതു പങ്കുവച്ചു ജീവിച്ച ആദ്യ സന്യസ്ത സഹോദരന്മാർക്ക് ആ ജീവിതം മാതൃകയായിരുന്നു. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തിന്റെ ശക്തിയാൽ വിശുദ്ധ ഫ്രാൻസിസ് സഭയെ പുനർനിർമ്മിച്ചു. സഹോദരസ്നേഹത്തിന്റെ സാക്ഷ്യത്തിലൂടെ ഭിന്നതയുടെ വിള്ളലുകൾ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫ്രാൻസിസിന്റെ കാര്യസം 8 ശേഷം ഇന്നും ഫലം നൽകുന്നു. വലുതും സജീവവുമായ ഫ്രാൻസിസ്കൻ സമൂഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആത്മീയ പൈതൃകം ദൈവജനത്തിൽ പരത്തുന്ന അനേകം ദാനങ്ങളും ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. ഫ്രാൻസിസ്കൻ ജൂബിലി വർഷം ആഘോഷിക്കുന്ന നമുക്ക് അതുകൊണ്ടുതന്നെ സമാധാനമെന്ന ദാനം സ്ഥിരോത്സാഹത്തോടെ അപേക്ഷിക്കുകയും ജനങ്ങൾക്കിടയിൽ ഐക്യം കെട്ടിപ്പടുക്കാനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ പരിശ്രമത്തിൽ നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥ്യം എപ്പോഴും നമ്മെ അനുഗമിക്കട്ടെ. പരിശുദ്ധ ജപമാലയുടെ കന്യകയോടുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായി പോംപയിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്ന വിശ്വാസികളോടൊപ്പം ആത്മീയമായി ഐക്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഇപ്പോൾ അവളോട് പ്രാർത്ഥിക്കാം.
1: Alla quale ora ci rivolgiamo, spiritualmente uniti ai fedeli radunati presso il santuario di Pompei per elevare la supplica alla Vergine del Santo Rosario.
0: തന്റെ പ്രഭാഷണത്തിനു ശേഷം പാപ്പ ലത്തീൻ ഭാഷയിൽ ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും പ്രാർത്ഥനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: lumine virginum promissionibus Christi.
1: Oremus. Gratiam tuam, quesimus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi, Filii Tui, incarnationem coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine,
2: et lux perpetua lucia teis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: sed nomen Domini benedictum,
2: et sunt nunc et usque in saeculum,
1: adiutorium nostrum in nomine Domini,
2: qui feci caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen. Amen.
0: ആശീർവാദത്തിനു ശേഷം തനിക്ക് മുന്നിലുണ്ടായിരുന്ന വിവിധ ഭാഷക്കാരും രാജ്യക്കാരുമായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ ഏവർക്കും ഒരു നല്ല ഞായർ ആശംസിച്ചുകൊണ്ടാണ് ജാലകത്തിങ്കൽ നിന്നും പിൻവാങ്ങിയത്. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. പ്രിൻസ് മാത്യു രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം നിത്യ മാമ്മൻ.